നൂറായിരണി ഗിനമവിസ് ആണാദ്യമായ മമ്മായിക്ക് ആവ ഗുവാദിമ ഹിതങ്ങിത് പുണു തസല്ലിയെ പുണം വിസ്നേങ്കി മിഹാരക്കങ്ങാസ് നൂറാക്കി ഫുഷും കൊമ്പിവിസ് വരയ്ക്ക് ബദലങ്ങി ബഫിനെ ഏകമക്കു ആരും മാപ്പുടെ ഉമ്മീതെന്നു കുറാണ് വാണികു തന്നെയെങ്കേനെ മമ്മ ദേതിരിയക്കും നൂറാക്കി വിസ്തു മക്കുള്ളതാണ് ഏം വിമ ഉമ്മീത് കുറാക്കണ്ണുവാണ് ഉമ്മീത് കൊക്കി ഏ നൊവീമ മാ തിരവാണ് ഏ നൂനസ് നൂറാകിത്തും ആണ്ണ മിലിപ്പ് പോയി മകാം വിസ്ഫൂതെ മമ്മക്ക് മകാമത്താക്ക ആരെന്നു വിസ്വിസ്ത

0: ഫിനിവിയസ് ഹിതങ് അമച്ചോന്ന് ലഭിച്ച് ദുഹുഗെ വർബലിക്കം വെസ് ഫിലാഗി ഹിങ്ങച്ച്
1: ഗെനസ്തന്ത സാതട്ടി നോണി കൊഫിയെ
0: ആരിന്ദന്ത സാഹദ
1: നൂനെ തീത സോഫ ഗിന്ദ ബല ആ മീ രജാളാലഗിൻ ഓയല അണ്ണന സാതട്ടിൻ ഹിഫാഗിൻഗെ
0: ദമു നൂര നിദിച്ച തോബാലാലച്ചെ മടുവൻ ദുരുഹുളവാണിഗെ
1: ആ ബദാലാണ്
0: ഓ ആരെങ്കിൽ ഹയാതുകവെസ് ഹാത കന്തത്തക്കി വെച്ചെ വാഹകലിയ മീഹകങ്കിച്ചിയ യകിൻ വാഹകയില്ലയാണ് ഏകമക്കു മീ ഹുരിഹ ആടിക്കൊണ്ടന്തക്ക ഉസ്കണ്ടതക്കും വെസ് ആരെങ്കിൽ ഫസ്പയങ് ഇക്കുരമ്മിതണി ലോബി ഉഫ ഹമജഹു മാസി ഗീത മെഹിതി മഞ്ചരത്തക്കെ ഫെണ്ണ മുട്ടസ് ഇയക്കങ്ങാരൻ സമാലിനുവാണ് ഈ സബബി നിതിയം വിസ്നു എൻ കൊമ്മ ഹിത്തതി കമക മി ലിബെ ലോയ്പ അള കിരാലേമ അബുദിസ് പുരവണി ലോബിക്ക് ഫളെ എഹം വീമ കീകുരൻ ഈ ഹന്താന്ത ആകുരണി എ കരുണാക്ക് ഹൂണുക്ക മിഹാർ ഹന്താ കുറാക്ക ബേൺമെണ്ണു

അതിനും അദ്ദേഹം ഇല്ല പൈഫരാത്തൊക്കെ തിന്നും ഫുരത്തമി തന്നെ സർക്കാർ കേളാണ് അറിയാത്ത ദക്കുണുപുരി ഒമതു മജിസ്ട്രേറ്റ് കോർട്ട് അലിഫ്താൽ ഒമതു ദിവഹരാജെ നമ്പർ ഹാസത്തെ കാഷെങ് ഹൈഫൻ എ ഒബ്ലിക് ദെഹാസാബിസ് ഒബ്ലിക് സോള യുലാൻ മിൽക്കുവരിക്കം മിതനവ ഗോതിത്തൗക എമ്മെഹ ഇമാരത്തക വളുഫത തന്തനാനൂഫ്ലെ മുതലുകെ മിൽക്കുവരിക് മാമെ ദവാ കുറാഫറാത്തെ വാനമ ഹൈത്തുഹുഗെ തിരേഗല്ലിയുമക്കും എക്കം മിക്കോട്ടെ എങ്കിവുങ്ങെതമെ അലിഫ്താൽ ഒമതു ഹിതിമാഗെ കിയ അമില്ല ഗോതി അലിഫ്താൽ ഒമതു ഡയമണ്ട് ഡേക്കിയ അമില്ല ഗോതി ദിഹെ റബി ലവൽ സാസ്തേക സാളിസ് അഷെ തേവിസ് ഓഗസ്റ്റ് ദിഹാസാബിസ് അറിയാത്തോളു ദക്കുണുപുരി മാമികിലി മജിസ്ട്രേറ്റ് കോർട്ട് മാമികിലി ദിവഹരാജ്യ നമ്പർ ഹസത്തേക സോള ഹൈഫൻ ബി എക്കെങ് ഒബ്ലിക് ദിഹാസാബിസ് ഒബ്ലിക് നവാവിസ് യുലാൻ മിൽക്കുവരിക്കം മിതന്നവ തന്തന തകതീക മിൽക്കുവരിക്കമാമെ ദവാ കുറാഫറാത്തെ വാണമ ഹൈദ്യുഗ തിരേഗലിയുമക്കുവെക്കം മിക്കോട്ടെ എങ്കിവുങ്ങെതമെ അലിഫ്താൽ മാമഗിലി വുഡ്ലേണ്ടേക്കിയ ഭണ്ഡാര ഗോതികവ എമ്മെഹ ഇമാരത്തക നൂഫുലേമുദ ദിഹെ റബി ലവൽ സാസ്തക സാളിസ് അഷെ തേവിസ് ഓഗസ്റ്റ് ദിഹാസാബിസ് അറിയാത്തോളു ദക്കുണുപുരി മഹിബദു മജിസ്ട്രേറ്റ് കോർട്ട് അലിഫ്താൽ മഹിബദു ദിവഹരാജ്യ നമ്പർ ഹസത്തേക ദിഹെങ് ഹൈഫൺ ബി ദേങ് ഒബ്ലിക് ദിഹാസാബിസ് ഒബ്ലിക് ഫണര യുലാൻ മിൽക്കുവരിക്കം മിതണവ തന്തന തകതീക മിൽക്കുവരിക്കമാമെ ദവാ കുറാഫറാത്തെ വാണമ ഹൈദ്യുഗ തിരേഗലിമക്കുവെക്കം മിക്കോട്ടെ എങ്കിവുങ്ങെതമെ അലിഫ്താൽ മഹിബദു റോഷനിയാഗേക്കിയ ഭണ്ഡാര ഗോതികവ എമ്മെഹ ഇമാരത്തക നൂഫുലേമുദ ദിഹെ റബി ലവ സാസ്തേക സാളിസ് അഷെ തേവിസ് ഓഗസ്റ്റ് ദിഹാസാബിസ് അറിയാത്തോളു ദക്കുണുപുരി മാമിഗിലി മജിസ്ട്രേറ്റ് കോർട്ട് മാമിഗിലി ദിവഹരാജ്യ നമ്പർ ഹസത്തേക സോള ഹൈഫൺ എ ഒബ്ലിക് ദിഹാസാബിസ് ഒബ്ലിക് തേര തിരിസ് യുലാൻ ധരഞ്ഞ വസിയത്തെങ്ങുത്തോബെലും മിതണ വാഫരാത്തോഗ മച്ച ധരഞ്ഞ നൂത്ത വസിയത്തെ വാണമ കമ്പയാക്കും ഹൈദ്യോഗ തിരേഗലിയുമക്കും ഏക്കം ഇക്കോട്ടെ എങ്കിവുങ്ങെതുമേ ഗാസിം അലി സമാനി ഹൗസ് അലിഫ്താൽ മാമിഗിലി ദിഹെ റബി ലവ സാസ്തേക സാളിസ് അഷെ തേവിസ് ഓഗസ്റ്റ് ദിഹാസാബിസ് മിലത്തു മടുലു ദക്കുണുപുരി മഗൂദു മജിസ്ട്രേറ്റ് കോർട്ട് മഗൂദു ദിവഹരാജ്യ നമ്പർ ഡി എച്ച് സി ഐ എ ഒബ്ലിക് ദിഹാസാബിസ് ഒബ്ലിക് തിനെ യുലാൻ വാരസ കുറിത്തോബെലും മിതണവ ഫരാത്തോഗ വാരസ കുഹുരിനമ ആയിലി ഗൊത്തും ഹുരിക്കായ കമ്പയാങ്കൊ ദിഹദുഗ തിരേഗ ലീമക്കുവേക്ക മിക്കോട്ടെ എങ്കിവുങ്ങെതുമേ അൽ മർഹൂമ നൂറന്നഹാർ മുഹമ്മദ് എൽ പാസോ നൂൺ മഗൂദു അൽ മർഹൂമ സൂന അബൂബക്കുർ എൽ പാസോ നൂൺ മഗൂദു അൽ മർഹൂം അബ്ദുൽ ഹമീദ് സക്കറിയ ഡോൾഫിൻ ഹൗസ് കാഫ് മാലെ എഗാ റബി ലവ സാസ്തക സാളിസ് അഷെ സൗവിസ് ഓഗസ്റ്റ് ദിഹാസാബിസ് മേ അറുകടി തീങ്കടി ദെമ്നെട് ഫൻ സാസ് തിൻസിക്കുന്തു മേ ദിവഹരാജ്യേഗാഡു ദെമിതന വാലനി അമില്ലബൈ ഫരത്തൗകെ ദെന്നെവുന്ത അളുകൺ മെങ്കെ ലോബെത് കൊക്കോ ഹാ അലിഫ് മുളതു ഓഷനിക് വില ഇബ്രാഹിം നൈം വണി ദിഹാസാബിസ് ഓഗസ്റ്റ് വിഹിവണതു ഹുണിയായഫെ വിമാ കൊക്കുക മച്ചം എവസ് തരഞ്ഞ നൂത്ത വസിയത്തെ വാണമ എമ്മസ്തുക തിരേക അളുകൺമെന്ന കുളുവ അയക്ക നിമ്മിവുങ്ങെതുമേ ആയില അഫ്രാത്തും അലി നൈം ഫോൺ നുവെ നുവെ നുവെ തേസുമെൻ ഹയത്തിനെ അതി അഹമ്മദ് നഷീദ് ഫോൺ ഹത്തെ നുവെൻ ഹത്തരെ ഹയൻ ഹയൻ ഹത്തരെത്തിനെ അളുകൺമെങ്കെ ബപ്പ നൂൺ ലൊഹി നൂരംഗെ ഇബ്രാഹിം മുഹമ്മദ് വണി ദിഹാസാബിസ് ഓഗസ്റ്റ് തേവിസന ദുഹുനിയായഫെ വിമാ ബപ്പഗ മച്ചങ് എവ്വസ് തരഞ്ഞ നുവത്ത വസിയത്തെ വാണമ ദിഹാസാബി സെപ്റ്റംബർ തിരിയുഗ കുരിങ് അളുകൺമെന്നാകുളു വായക നിമ്മിവുങ്ങെതുമേ ആയി ലഫറാത്തും അലി സാഹിർ ഫോൺ നുവെ ഫഹെൻ അഷെ ഫഹെ ഫഹെൻ ഹത്തേങ് എക്കെ അഷ്റഫ് ഇബ്രാഹിം ഫോൺ നുവെ ഹത്തേങ് ഹത്തേങ് ഹത്തെ തിനെ ഹത്തരെ ഹത്തരെ അബ്ദുൾ റഹീം ഇബ്രാഹിം ഫോൺ ഹത്തെ ഹയ നുവെ തിനെ ദേഹായ അളുകൾഗെ ബപ്പ താക്കിമ്പിതു ഫിത്രോനുഗെ അബ്ദുൽ സത്താർ അലിവണി ദിഹാസാബിസ് ഫണരാഗ നിയാഫെ വിമാ ബപ്പഗ മച്ചങ് എവ്വസ് തരഞ്ഞ നുവത്ത വസിയത്തെ വാണമ എമ്മസ്തുഗ തിരേക അളുകണാ ഗുളുവ എക്കണിമ്മെങ്ങെതുമേ ആയില അഫ്രാത്തും അഹമ്മദ് അബ്ദുൽ സത്താർ ഫോൺ ഹത്തെ ഫഹെ ഫഹെ ഫഹെ ഹയ നുവെ നുവെ അതി നുവെ നുവെ എക്കെ അഷെ നുവെ അഷെ ദേ അളുകൺമെങ്കെ ബപ്പ ലാംഫുനതു ഗുൽദംഗെ ഇബ്രാഹിം ഹുസൈൻ വണി ദിഹാസാബിസ്തുലെ അഷാവിസ്വനതു ഹുണിയാഫെ വിമാ ബപ്പഗ മച്ചങ് എവ്വസ് തരഞ്ഞ നുവത്ത വസിയത്തെ വാണമ എമ്മസ്തുഗ തിരേക അളുകണാകുളുവ എക്കണിമ്മിവുങ്ങെതുമേ ആയില അഫ്രാത്തും അബ്ദുല്ലോ മസീഹ് ഫോൺ നുവെ നുവെ തേ എക്കെ ഹയൻ ഹത്തരെ നുവെ അതി അഹമ്മദ് ലത്തീഫ് ഫോൺ നുവെ നുവെ തിനെ സുമെൻ അഷെ ഫഹെൻ എക്കെ അളുകൺമെങ്കെ ലോബെത്തി ബപ്പ ഗാഫ് ഐന ഉമർ മുഹമ്മദ് വണി ദിഹാസാബിസ് ഓഗസ്റ്റ് ബാവിസനതു ഹുണിയായഫെ വിമാ ബപ്പഗ മച്ചങ് എവ്വസ് തരഞ്ഞ നുവത്ത വസിയത്തെ വാണമ എമ്മസ്തുഗ തിരേക അളുകൺമെന്നാ ഗുളുവ എക്കണിമ്മെങ്ങെ

0: ഫിനിവിയസ് ഹിതംഗമ ചോന്ലിപിച്ച് ദുഹുഗെ വർബലികം വെസ് ഫിലാഗെ ഹിംഗച്ച്
1: ഗെനസ്തന്ത സാതട്ടിനോണി കോഫി
0: ആരിന്ദന്ത സാഹദ
1: നൂനെ തിത സോഫാ ഗിന്ദബല ആ മീ രജാളാലഗൻ ഓയല അണ്ണന സാതട്ടിൻ ഹിഫാഗിൻഗെ
0: ദമു നൂര നിദിച്ച തോബാലാലച്ചെ മടുവണ ദുരുഹുളവാണിഗെ
1: ആ ബദാലാണ്
0: ഓ ആരിഗെ ഹയാതുകവെസ് ഹാത കന്തത്തക്കെ വെച്ചെ വാഹകലിയ മീഹകങ്കിച്ചിയ യകിം വാഹകയില്ലിയാണി ಏಕಮಕು ಮೀ ಹುರಿಹ ಆಡಿಕೊಂಡಂತಕ ಉಸ್ಕಂಡದ ಕುಂಬೆಸ್ ಆರಿಂಗೆ ಫಸ್ಪೆಯಂಗೆ ಕುರಮಂಬಿದಣಿ ಲೋಬಿ ಉಫಾ ಹಮಜೆಹು ಮಾಸಿ ಗೀತ ಮೆಹಿದಿ ಮಂಜರದಕ್ಕೆ ಫೆಣ್ಣ ಮುಟ್ಟಸ್ ಏಕಂಗ ಹರಿ ಸಮಾಲೆನ್ನುವಾಣ ಈ ಸಬಬಿ ನಿತಿಯ ಬೆಸ್ನು ಏನ್ ಕೊಮ್ಮೆ ಹಿದ್ದತಿ ಕಮಕ ಮಿಲಿಬೆ ಲೋಯ್ಪ ಅಳ ಕಿರಾಲೇಮ ಅಮುದಿಸ್ ಪುರವಣಿ ಲೋಬಿಗೆ ಫಳೆ ಎಹೆಂಬೀಮ ಕಿ ಕುರಂ ಎ ಹಂದಾಂತ ಆಕುರಣಿ ಎ ಕರುಣಾಗ ಹೂಣುಕ ಮಿಹಾರು ಹಂದಾಂಕುರಾಕ ಬೇಣ್ಮೆಣ್ಣು